0: ചീ വരുമ്പിലെങ്കിൽ ചെറുക്കി പിറപ്പുങ്ങൻ ഇനി എടു വെച്ചില്ലെങ്കിൽ ഏറെയോ പീവി വരുമ്പോലമൂല മരിലക്ഷ കാച്ചിയൽക്ക് ഓട്ട് ബുറബേനക്ക് ബി തങ്ങയും പിടിവാ ബി ചെയ്യൽ നാനൂ കട്ടയും തവ്യോഗി ബി ചെറുക്കു കൊൺഫോമാൻക്ക് പ്ലോട്ട് നമ്പർ പിയറ ഡക്കുയാ ബേറോ ഇച്ചി മക്കളോട്ട് മെച്ചി ജയിഞ്ച വട്ടി കറക്റ്റായി കൊണ്ടുവരുന്നു ചൊച്ചിക്ക് വട്ടി മെച്ചി കിടപ്പിൻ
1: Abora bicha bungan, abichela bichela bungan, inotikidol mean that show security services.
0: Mapatkimena Dormitate Security Limited, Gitiga Churitiz Economy of Uganda, Morgan, the Chaka Pierre, Michelok, and Melarum, one material class a bear. Ben Kuridim Mirazas, Lipmanegis, certificate, school ID, Kitchelini, a big Marinol Kekore, work a photocopy, national ID, Waragapa Wankomachel, Waragapa Giso, Waragapa Giso, Padiso, Cho application, Penny Petitman, work Wankomachel, Dini, Eastern Kadombani. Chonu machinu ke yabokini ite application form maka kamigi gamwara gake borjare yonu lokomi mabe atika tigaru id gi kare komi gamwara gake borla nyuru maka kamigi gamwara gwa in chotika wara jambili chaka chawara yogi kumudeko in mbapa we abichel dunia bungan mahali bareo piarari wabichel chujibiti mayoram police na mkora police pajule police achule bu police. In Europe, we are bearing a bit more. A wear a police, we are in a police, mature police, couldn't get good CPS. Couldn't you repair a Rio? Do not a bear a bit a chill, a bear not not, not a bungana borrow, you not a bear a bora bungan, bitchella bungana borrow, deck a bit a bitchell, you not a bear a bear a deck, a bit a bit not, not a bora bungan, in what it could all metide security, a limited.
2: Iberokarino Kwarane, TPR Puru Yaburu, Tama De, Rapa Fama, Iberokarino Kwarane, Wangunye Bodjumay Mirbu Obodge, Onye Twerkinime, Radio Station Man, Kwarane Mirye.